0: മെൽബണിൽ വിസന ശ്രീലങ്കയ പ്രജാവദിസ രസബര സാര സംഗ്രഹയ സമഗ മുസുവന ഗ്വാൻ വിതുലി പ്രവേശ്യ ഫ്രീ ട്രിപ്പിൾ ഇസെഡ് ഒബവ മെസേ ആമന്ത്രണേ കറായി സകലവിധ കലാ നിമയവും സഹ റട്ടവട്ട പസുകൊട്ട ലോവട്ട തതുവിത്തിത് സമഗിൻ സാമ ഇരുതാവകമ ഉദേസന അട്ടേ കണിസമട്ട ഇരിതാ സംഗ്രഹയൻ ഒബവ മുണകസെന്നിട്ട് അപ്പട്ട അവസര
1: දවසි ආරම්භක ගීත ලෙස තෝරාගත් මෙම දේශාභිමානී ගීතය ආචාර්ය දයාරත්න රණතුංගයන්ගේ ගායනාවක්. පද රචනය චිත්‍රානන්ද අබේසේකර. සංගීතය රෝහිත විජේසූරිය.